0: പ്രിയ ശ്രോതാക്കൾക്ക് മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 15 തിങ്കളാഴ്ച. ലഘു നാടകം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. MV ബാരടാങ് നാളെ രാവിലെ 6 സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. MV ജോളി ബോയ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV റാണി ചങ്ക നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV റാണി ലക്ഷ്മി നാളെ വൈകിട്ട് 5 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 1 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു.
1: Boldest deal of the year is here. Nexa's premium hatchback, the Bold Baleno, can be yours at just ₹4,999 per month. From head-up display, 6 airbags to 360 view camera and best-in-class interior space, it has everything you need in your ideal premium hatchback. Visit your nearest Nexa showroom to book now.
2: Avail benefits up to ₹53,000. Terms and conditions apply.
3: Nexa.
0: അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം.

ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ സമ്പന്നമായ പ്രകൃതിയെയും സാംസ്കാരിക വൈവിധ്യത്തെയും ആഘോഷിക്കുന്നതിനും അവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി 2016 ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം എല്ലാ വർഷവും June 29 ആചരിക്കുന്നു. ലോക ജനസംഖ്യയുടെ 40% ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. കൂടാതെ ഗ്രഹത്തിലെ ഏറ്റവും സമ്പന്നമായ വനങ്ങൾ, വന്യജീവികൾ, സമുദ്ര ആവാസ വ്യവസ്ഥകൾ എന്നിവ ഇവിടെയാണ്. എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, ദാരിദ്ര്യം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കും ഇവ ഇരയാകുന്നു. ഉഷ്ണമേഖലാ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉഷ്ണമേഖലാ പ്രദേശം

പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സർക്കാരുകളെയും സംഘടനകളെയും വ്യക്തികളെയും ഈ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിലയേറിയ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ എല്ലാവർക്കും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു ഭാവി ഉറപ്പാക്കാൻ സാധിക്കുന്നു.

0: ലക്ഷ്മി നാരായണ പർവം, വടക്കുംതല ശ്രീകുമാർ എഴുതിയ ലഘുനാടകം. പങ്കെടുക്കുന്നവർ രാജകുമാരി വേണു, കുട്ടിയടത്തി വിലാസിനി, ആലപ്പുഴ ശ്രീവിജയ, വക്കം ബോബൻ, രാജു ഡി കൃഷ്ണപുരം, രാജേന്ദ്രൻ അരൂക്കുറ്റി. ലക്ഷ്മി നാരായണ പർവം.
1: ചേച്ചിയായിരുന്നു
2: വലുത് അറിഞ്ഞോ ദേവകി?
1: ഓ, ഇനി എന്തോ അറിയാനാ എന്റെ സുഭാഷിണി ചേച്ചി.
2: എങ്കിലും കുഞ്ഞുലക്ഷ്മി ഇത് ചെയ്തു കളഞ്ഞല്ലോ.
1: സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ചേച്ചി.
2: എന്താ അടക്കോ ഒതുക്കായിട്ട് നടന്ന പെണ്ണാ?
1: അതല്ലയോ അതിന്റെ അതിശയം.
2: മുണ്ടാപൂച്ച കലോടക്കെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ.
1: ഞങ്ങളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്തോന്ന് പറയാനാ?
2: കഷ്ടകാലൊന്നും അല്ല ദേവകി, അവൻ പറഞ്ഞ് മയക്കെടുത്തതാ.
1: അതാ ചേച്ചി അതിന്റെ ശരി, അല്ലാതെ എന്റെ കുഞ്ഞ് സുബുദ്ധിയായി ഇതൊന്നും ചെയ്യത്തില്ല.
2: ഗോവിന്ദം കൊച്ചേട്ടൻ എവിടെ പോയി?
1: പോലീസ് സ്റ്റേഷനിൽ പോയതാ. ഇന്നലെ ചെന്നപ്പോ ഇന്നും ചെല്ലണമെന്ന് പറഞ്ഞു.
2: അങ്ങനെ ആരും പോയില്ലയോ?
1: പോയി കാണുമല്ലോ. എന്തൊരു നാണക്കേടായി പോയി
2: ദേവകി. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങ് പറയാം.
1: എന്തോന്നാ ചേച്ചി?
2: ഏതാണ്ട് ക്ഷുദ്രപ്രയോഗം നടത്തിയതാ, അല്ലെങ്കിൽ അവൾ ഇറങ്ങി പോകത്തില്ല.
1: എനിക്കും ആ സംശയമുണ്ട് ചേച്ചി, പക്ഷേ ഇവിടുത്തെ അദ്ദേഹത്തിന് അതൊന്നും വിശ്വാസമില്ല എന്ന് വിചാരിച്ച് ഇപ്പം ഏതാണ്ട് ഒരു വിശ്വാസമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്.
2: അനുഭവം വരുമ്പോഴേ പഠിക്കൂ എൻ്റെ ദേവകി. എനിക്ക് വിശ്വാസമാ, നിനക്കറിയാമല്ലോ വീട്ടിലെ കന്നാലി നിന്ന നിൽപ്പിനെ ചത്തു വീണത്.
1: പിന്നെ എനിക്കറിഞ്ഞൂടായോ? ഒരു അസുഖവും ഇല്ലായിരുന്നതല്ലേ?
2: അവസാനം ഞാൻ പോയി ചെയ്യേണ്ടത് ചെയ്തു. ഇപ്പതാ ഒരു പശു നിൽക്കുന്നു, വല്ല കുഴപ്പമുണ്ടോ?
1: ശരിയായി,
2: എന്തായാലും ഞാനൊന്ന് പോയി വരട്ടെ. 250 രൂപ പോട്ടെന്നേ വെക്ക്, നമ്മുടെ കുഞ്ഞുലക്ഷ്മിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതെ വരട്ടെ.
1: ആ, അദ്ദേഹം വരണുണ്ട്.
2: ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ട.
1: അയ്യോ, അതിനൊന്നുമില്ല ചേച്ചി, ചേച്ചിയോട് കൊച്ചേട്ടൻ ഒരു പ്രത്യേക സ്നേഹം തന്നെയാ.
3: എന്താ സുഭാഷിണി?
2: ചുമ്മാതെ.
1: എന്തായി?
3: എന്താകാനാ? അവിടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പാവമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. കാണാതായ ദിവസം വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ എന്ന് ചോദിച്ചു.
1: എന്റെ ഈശ്വരാ, സുഭാഷിണി ചേച്ചിക്ക് അറിയാമല്ലോ ഇവിടെ അങ്ങനെ വഴക്കോ വയ്യാവേലിയോ വല്ലോ ഉണ്ടോ?
2: മറ്റിടത്തുനിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ കൊച്ചാട്ടാ?
3: കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, കൂടെ വേറൊരാള്. അയാളെ എനിക്കറിഞ്ഞൂടാ.
1: പിന്നെ സുഭാഷിണി ചേച്ചി ഒരു കാര്യം പറഞ്ഞത്.
3: എന്താ സുഭാഷിണി?
2: വീട്ടിലെ പശുവിന്റെ കാര്യം കൊച്ചേട്ടൻ അറിയാലോ.
3: ഇതെന്താ ആനക്കാര്യത്തിനിടയിലാണോ ചേനക്കാര്യം?
2: അയ്യോ അതല്ല കൊച്ചേട്ടാ, ഇവിടത്തെ കുഞ്ഞുലക്ഷ്മിക്ക് ആരാണ്ട് ഏതാണ്ടോ ചെയ്തതാ.
3: നീ എന്തവാ ഈ പറയുന്നേ?
1: ഞാൻ പറഞ്ഞില്ലയോ ചേച്ചി, ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ വിശ്വാസം വരത്തില്ല.
2: 100 രൂപ ചെലവാക്കി തീർക്കേണ്ടത് തീർത്ത കാലക്കിടങ്ങ് മാറും, കുഞ്ഞുലക്ഷ്മി വരികയും ചെയ്യും.
3: എടീ, അതെങ്ങനെയാ?
2: കൊച്ചേട്ടനൊന്നും അറിയണ്ട, ഞാൻ പോയി ശരിയാക്കിക്കൊള്ളാം.
3: അതിപ്പോ ആരെങ്കിലും അറിഞ്ഞാ ഒന്നാമതെ ആകെ നാണക്കേടായിരിക്കുക.
1: ഓ പിന്നെ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിങ്ങ് തിരിച്ചു വന്നാ മതിയായിരുന്നു.
3: എടി, നീ ആ കാശെടുത്ത് കൊടുക്ക.
2: ഞാനിതിലൊന്നും ഇടപെട്ടെന്ന് ആരും അറിയണ്ട. ഒന്നാമത് അങ്ങേക്കാർക്ക് എന്നെ കണ്ടുകൂടാ. കാർത്യാനി ചേച്ചി.
4: അല്ല, എന്താ സുഭാഷിണി ഇങ്ങോട്ടൊക്കെ?
2: എന്റെ കാർത്യാനി ചേച്ചി, ഞാൻ ഇന്നലെയാ അറിഞ്ഞത്.
4: ആ, എന്ത് ചെയ്യാനാ?

0: നാരായണൻ എന്തും നല്ല കൊച്ചനായിരുന്നു.
1: അതല്ലയോ ഞങ്ങൾക്ക് പ്രയാസം. സ്വഭാവദൂഷ്യമുള്ളവനായിരുന്ന, പോട്ടെന്ന് വിചാരിക്കാം.
0: ആ കുഞ്ഞുലക്ഷ്മിയുടെ പോക്കും വരവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൾ കുഴപ്പം കാണിക്കുമെന്ന്.
1: ആ, അവള് കണ്ണു കാണിച്ചെടുത്തതാ എൻ്റെ മോനെ.
0: അല്ലെങ്കിൽ തന്നെ അഴിഞ്ഞ കൂട്ടങ്ങളല്ലയോ ചേച്ചി. ഏത് നിലയിലെത്തി എവിടെ ചെന്ന് കയറേണ്ട കൊച്ചനാ.
1: തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ മതി സുഭാഷിണേ.
0: പിന്നെ തലയിലെടുത്ത് മയക്കെടുത്ത് ക്ഷുദ്രം ചെയ്തതാ. ഇതും ഇതിലപ്പുറവും നടക്കും. നടന്നിട്ടില്ലയോ? ആ, സുഭാഷിണിയുടെ അനുഭവം കൊണ്ട് പറയുക.
1: മനസ്സിലായില്ല.
0: വീട്ടിലെ പശു നിന്ന നിൽപ്പിൽ ചത്തതറിയാവോ?
1: ഓ, നിനക്ക് നിന്റെ പശുവിൻ്റെ കാര്യം.
0: ഇഷ്ടം പോലെ പാല് കിട്ടുന്ന ഒരു പശു ഒരു കാര്യമില്ലാതെ. അയ്യോ എൻ്റെ പൊന്നു ഭഗവതി, ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ചത്തു വീണില്ലയോ? പിന്നെ സുഭാഷിണി ചെയ്യേണ്ടത് ചെയ്തു.
1: ചെയ്തെന്നോ? എന്ത് ചെയ്തു?
0: അതെ, 400 രൂപ ചെലവാക്കി കാണേണ്ടവരെ പോയി കണ്ടു. ഭസ്മം ജപിച്ചു, തൊഴുത്തിലിട്ടു. ഇപ്പോൾ ഒന്നും നിൽക്കുന്നുണ്ടല്ലോ. ഒരസുഖമില്ല, അതാ ശക്തി.
1: ഇവിടെ എന്ത് ചെയ്യണമെന്നാ സുഭാഷിണി പറയുന്നത്?
0: വിശ്വാസം ഉണ്ടെങ്കിലേ 400 രൂപ തന്നാട്ടെ. വേറെ ഒന്നും അറിയണ്ട. നാരായണൻ കൊച്ച് തിരികെ വരും. മേലാൽ ഇമ്മാതിരി പണിക്ക് പോകത്തുമില്ല.
1: അത് പിന്നെ ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞ.
0: വേണ്ട, അറിയണ്ട. ഇരി ചെവി അറിയാതെ സുഭാഷിനി കാര്യം സാധിച്ചു തരാം.
1: നീ വേറെ ആരോടും പറയരുത്. എന്നാ നീ നില്ലേ, ഞാൻ കാശെടുക്കട്ടെ.
0: അയ്യോ, ഇവിടുത്തെ അദ്ദേഹം വരുന്നെന്നും തോന്നുന്നു. വേഗമാകട്ടെ.
1: ഇന്നാ പിന്നെ എല്ലാം രഹസ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ.
0: ആ, അത് പിന്നെ സുഭാഷിണി ഏറ്റുന്നേ.
2: ആ, എന്താ സുഭാഷിണി ഈ വഴിയൊക്കെ?
0: ഓ, ഒന്നുമില്ല, നാരായണൻ കൊച്ചിന്റെ.
2: ആ, എന്ത് ചെയ്യാനാ?
0: എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ ചേച്ചി.
1: ആ ശരി ശരി.
2: എടീ, അവൾ എന്തിനാ വന്നേ?
1: അല്ലേ, അത് കൊള്ളാം. അതിലത്തൊരു സംഭവം ഉണ്ടായാൽ സ്നേഹമുള്ളവർ തിരക്കി വരും.
2: പിന്നെ നമ്മുടെ നാരായണൻ്റെ ഒരു ഫോട്ടോ വേണം.
1: എന്തിനാ?
2: ഓ, ഇനി പത്രത്തിൽ ഒരു പരസ്യം കൂടി കൊടുത്തേക്കാം.
1: നാണക്കേട് തന്നെ ഭഗവാനേ.
2: ആ പെണ്ണിൻ്റെ ഒരു ഫോട്ടോയും വേണം.
1: അയ്യേ,
2: ഒരുമിച്ചല്ലയോ നാട് വിട്ടേ, ഒരുമിച്ചേ കൊടുക്കാനൊക്കൂ.
3: നമസ്കാരം.
4: ആ നമസ്കാരം. ഇരിക്കിരിക്ക്.
3: ആ പിന്നെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്.
1: എന്റെ കുഞ്ഞു വല്ല അവിവേകവും.
3: ഏയ്, ഒന്നും സംഭവിക്കത്തില്ല.
4: പഴയ കാലം വല്ലതും ആണോ മെമ്പറെ? അതാ പേടി.
3: കൊള്ളാം, ഇതറിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. എനിക്ക് അങ്ങനെ നിസാരമായിട്ട് കാണാവുന്ന വീടാണോ ഇത്?
1: ഓ, അത് ഞങ്ങൾക്ക് അറിയാവല്ലോ.
3: ആ അതിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കണം. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവരെ പിടിച്ചെന്നിരിക്കട്ടെ. പിന്നെന്താ അടുത്ത നടപടി?
4: അതിപ്പം
3: ധൈര്യമായിട്ട് പറഞ്ഞോ. വിവാഹമായിട്ട് നടത്തി കൊടുക്കുന്നോ അതോ ഉറപ്പിച്ചു വെക്കുന്നോ? അല്ല, എങ്ങനെയാന്ന് വെച്ചാ.
1: മെമ്പർ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറഞ്ഞാലോ?
3: അയ്യോ, ഞാൻ അതിന്റെ പോയിന്റ് മനസ്സിലാക്കിയാ സംസാരിക്കുന്നേ.
4: അതിപ്പം ഞങ്ങളുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട്.
3: മതി, അത് മതി. പക്ഷേ ഇനി രജിസ്റ്റർ മാരേജ് വല്ലതും നടത്തിയിട്ടാണോ അവർ വരുന്നെങ്കിലോ?
1: എന്റെ പൊന്നു മെമ്പറെ, എനിക്ക് വയ്യ. ഞാൻ എന്തൊക്കെയാ ഈ കേക്കുന്നേ.
3: ആ, ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാ. ഏതായാലും ചിന്തിക്ക്, പതുക്കെ പറഞ്ഞാ മതി. അല്ല, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
4: ഓ ഓ ശരി.
1: ദേ, എന്റെ ആങ്ങളമാരെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ.
4: എന്തിനാ?
1: ഒരു തീരുമാനമെടുക്കാൻ.
4: ആ, ഞാൻ ഏതായാലും പുറത്തോട്ടൊന്ന് ഇറങ്ങാ, ഒന്ന് രണ്ടു പേരെ കണ്ടിട്ട് വരട്ടെ.
0: ദേവകി, ദേവകി, എന്താ വല്ലാതെ നിൽക്കുന്നേ?
1: ഓ, ഒരു മോളപ്പെറ്റ് ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല.
0: ഇനി വിഷമിക്കേണ്ട ദേവകി. ഇതാ.
1: എന്തോന്ന്?
0: ഈ ഭസ്മം കുഞ്ഞുലക്ഷ്മി കിടക്കുന്ന കട്ടിലിൽ വിതറിയേക്ക്. ശത്രുദോഷം ഒക്കെ തീർന്നു.
1: നോക്കിയിട്ട് എന്തു പറഞ്ഞു ചേച്ചി?
0: പറഞ്ഞു നോക്കെ അറിഞ്ഞാലേ ഞെട്ടും. എന്തായാലും ഇപ്പം തീർത്തോണ്ട് നടന്നു. ദേ, പിന്നെ 50 രൂപ കൂടെ വേണം. കുഞ്ഞുലക്ഷ്മിയുടെ പേരിലൊരു പൂജ നടത്തിയിട്ടുണ്ട്.
1: എന്റെ മോള് വരുമോ ചേച്ചി?
0: വരാതെ എവിടെ പോണോ? കാശിങ്ങോട്ട് എടുക്ക്. വീട്ടിലെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്.
2: അല്ല, ഇതാരാ, നമ്മുടെ മെമ്പറല്ലയോ.
3: നമസ്കാരം. ഓ, എന്ന

0: എന്നാലും എൻ്റെ ഒരു സമയദോഷവേ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട്.
1: അല്ല മെമ്പറെ ഞങ്ങൾ അങ്ങനെ തന്നെ അല്ലയോ കാണുന്നേ?
0: അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ. ആ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്.
1: ചോദിക്ക്.
0: പിന്നെ പിള്ളേര് രണ്ടും തിരിച്ചു വന്ന അടുത്ത നടപടി എങ്ങനെയാ?
1: അതിപ്പോ എടി കാർത്യായനി,
2: ഞാൻ ഇവിടെ ഉണ്ട്. മെമ്പർ അദ്ദേഹം ചോദിച്ചത് ഞാൻ കേട്ടു.
0: ആ പറഞ്ഞാട്ടെ, അവര് വന്നാ പിന്നെ എങ്ങനെയാ?
2: അല്ല അത് അത് പിന്നെ
0: ഞാൻ ചോദിച്ചത് വ്യക്തമായോ? കല്യാണമായിട്ട് നടത്തി കൊടുക്കുന്നു അതോ?
1: അല്ലേ, മെമ്പർ അത്ര ലാഘവത്തോടെയാ സംസാരിക്കുന്നത്.
0: ഞാനതിൻ്റെ പോയിന്റ് മുൻകൂട്ടി കണ്ടിട്ടാ സംസാരിക്കുന്നത്.
1: അറിയാം. അതേതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ.
0: മതി, ആലോചിച്ചിട്ട് മതി.
3: കാർത്യായനി ചേച്ചിയേ.
2: ആരാ അത്? അല്ല, ഇങ്ങനെ ആളെ കാണാനേ ഇല്ലല്ലോ. പിന്നെന്തോ ആയി.
3: കൊള്ള, ഒന്നും പറയണ്ട. ഇത്രയും സത്വദോഷം ഉണ്ടായിരുന്നു, ദൈവമേ. എന്തായാലും തീർന്നു. ഇതാ ഈ ഭസ്മം നാരായണം കൊച്ച് കിടക്കുന്ന കട്ടിലിൽ വിതരണം.
2: അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞോ സുഭാഷിണി?
3: വരൂന്നേ. ആ പിന്നെ ഒരു 100 രൂപ കൂടെ വേണം. ശത്രുനാശത്തിന് ചില കർമ്മങ്ങൾ നടത്തി.
2: ശരി, തരാ. ഇങ്ങോട്ട് വരുന്നത് അവിടെ വീട്ടിൽ വല്ലവരും കണ്ടോ?
3: അത് കൊള്ളാം. കാണാതെ വരാൻ ഈ സുഭാഷിണിക്ക് അറിയാലോ.
0: ആ ഞാൻ രണ്ടുപേരെയും കൊണ്ട് വിളിപ്പിച്ച് എന്തിനാണെന്ന് മനസ്സിലായോ? രണ്ടുപേരും പരസ്പരം അങ്ങ് ക്ഷമിക്കണം.
1: അല്ലേ മെമ്പർ എന്തോന്ന് വർത്തമാനായി പറയുന്നേ?
4: വളച്ചു കെട്ടാതെ പറയണ്ട മെമ്പറേ.
0: തെറ്റ് ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? അപ്പൊ പിന്നെ
4: എന്റെ മോളെക്കുറിച്ച് വിവരം വല്ലതും കിട്ടിയോ മെമ്പറേ? എനിക്കെന്റെ മോളാ വലുത്.
1: എന്റെ ദൈവമേ, നേർച്ച നേന്നുണ്ടായ മകനാ നാരായണൻ.
0: രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ, വെറുതെ കാട് കയറാതെ. ഞാൻ കാര്യം പറയാം.
4: എന്നാ പറ.
0: നാരായണനും ലക്ഷ്മിയും തിരികെ വന്നിട്ടുണ്ട്.
4: എവിടെ എവിടെ?
0: വെപ്രാളം പിടിക്കാതെ.
4: എടോ മെമ്പറേ, എനിക്ക് എന്റെ മോളെ കാണണം.
0: കാണിക്കാം.
1: എന്തിയാ മെമ്പറേ നാരായണൻ?
0: അല്ലേ, ഇത് നല്ല കൂത്തായി. ഞാനൊന്ന് പറയട്ടെ. ആ എന്നാലേ, അവര് തമ്മിൽ സ്നേഹത്തിലല്ല.
4: പിന്നെ
0: സിനിമയിൽ അഭിനയിക്കാൻ നായകനെയും നായികയും ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട അവര് പോയത്.
1: അങ്ങനെ വരട്ടെ. അതാ മെമ്പറേ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത്. നാരായണന്റെ അപ്പൂപ്പനെ മെമ്പർ കണ്ടിട്ടുണ്ടോ?
0: ഇല്ല.
1: കേട്ടിട്ടുണ്ടോ?
0: ഇല്ല.
1: എന്നായി പങ്കേട്ടോ. ചേമ്പന്തറയിൽ ഗോപാലപിള്ള നാടകലോകത്തെ അതികായനായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ മരിച്ചേ? ആ പാരമ്പര്യമാ നാരായണന് കിട്ടിയത്.
4: എടോ മെമ്പറേ, എന്റെ ഭാര്യയുടെ വീട്ടിലെ ആരെ അറിയും താൻ?
0: ഭാര്യയുടെ അനിയത്തെ അറിയും, ശ്യാമളെ.
4: പോരാ, ഭാര്യയുടെ അമ്മാവനെ അറിയുമോ? പുല്ലുങ്കാവിൽ പത്മനാഭൻ നായർ. കഥകളിയിൽ സ്ത്രീവേഷം ഇത്ര ഭംഗിയായി ചെയ്യുന്ന ഒരു നടൻ പിന്നീട് ഉണ്ടായിട്ടില്ല. ആ പാരമ്പര്യ ജന്മവാസനയാണ് എന്റെ മോക്കും കിട്ടിയിരിക്കുന്നത്.
0: എന്നാലേ രണ്ടുപേരും കൂടെ നാടകവും കഥകളിയും ഒക്കെ നടത്ത്. ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം.
1: നിക്ക്, പറഞ്ഞാട്ടോ മെമ്പറേ.
0: ആ സിനിമയിൽ രണ്ടുപേർക്കും വേഷം കൊടുക്കാവുന്ന് പറഞ്ഞു, അവര് തിരികെ പോന്നു.
4: എന്നിട്ട് അവരെന്ത്?
0: നിങ്ങൾ പോയിക്കോ. അരമണിക്കൂറിനകം രണ്ടുപേരും അവരവരുടെ വീടുകളിലെത്തും. ഇപ്പോഴേ അവർ സുഭാഷിയുടെ വീട്ടിലുണ്ട്.
1: അതെന്താ അവിടെ കാര്യം?
0: അവിടെ ആകുമ്പോൾ ആരും അങ്ങനെ ചെല്ലത്തില്ല. ചെന്നാ സുഭാഷിണി വേണ്ട രീതി കൈകാര്യം ചെയ്തോളും.
4: ആ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ മെമ്പറെ.
1: നമുക്ക് പിന്നെ കാണാം അല്ലേ മെമ്പറെ?
0: ആ നിൽക്ക് നിൽക്ക്, സ്റ്റേഷനിൽ ഒരു അറിയിക്കണം. കൊടുത്ത കേസ് പിൻവലിക്കണ്ടേ?
4: ഓ, അതൊക്കെ പിന്നെ മെമ്പറായിട്ട് തന്നെ അങ്ങ് ചെയ്താൽ മതി.
0: ആ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി.
1: വേഗം പറ.
0: അവരെ കാണാനില്ലെന്ന പരസ്യവും പടവും നാളത്തെ പത്രത്തിൽ വരും.
1: അത്രയുള്ളോ? സമീപഭാവിയിൽ സിനിമയിൽ വരേണ്ട മുഖങ്ങളല്ലേ പത്രത്തിലും വന്നോട്ടെ മെമ്പറെ. അല്ലയോ വന്നപ്പിള്ളേ?
4: അങ്ങനെ പറ കൃഷ്ണപിള്ളേ, ഈ മെമ്പർക്ക് ഇത് വല്ലതും അറിയാവോ? കലാബോധമില്ല.

നിങ്ങൾ കേട്ടത് ലക്ഷ്മി നാരായണ പർവം. വടക്കുംതല ശ്രീകുമാർ എഴുതിയ ലഘുനാടകം. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ദേവകി രാജകുമാരി വേണു, സുഭാഷിണി കുട്ടിയടത്തി വിലാസിനി, കാർത്യായിനി

ബ്രഹ്മാനന്ദൻ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി വി.